ജീ സിന്നി സേന യു എൻ നഗതി ഒഴിഞ്ഞ റേഡിയോ ആകാശവാണി സ്വയം ഉത്പാകി സൗടര സൗടര പഞ്ഞൊഴക്കപ്പെട പദ പഞ്ഞൊഴക്കാമി ഡി മനസ്സരപ്പെടട ശേതൻ കാമി തപ്പ തഞ്ഞൈക്കുത്തി സത്യാപാതി മഴയുതി അഗ്രയമ്പഴസതിവു ദ്വാദത്തുസ് നാം പുഴുക്കയ പടജാം തജപന്തിക പുഴുഹിംഗ സംഭയാന്തിക പുഴു അക്തു ഇന്നസ്യ ഭാരത് ബോബോധപാത്രേ യം കമ്മി സാധിക്കുന്നു പഗിഹാദീനി അടയ സവഗൈബരികുത് വത്തവൃത്ത യഗുനിസ്തുമന്ത്രിയ കമന്ത യഗുദൈക്കത് അത്ര സ്ഫോട്ടയായി ജിസുസു അയ ബോബോധപ്രഭു യഗുനന് ഫയ ജനസപത്യങ് വ്യസകമേ മംഗഹൈതി ദിനം സാധിയാചാര്യ സഖാദിനിയ ജി സിനി സേന റേഡിയോ ഇന്ത്യ ആകാശവാണി സ്വഗയാചാര്യ യങ് പ്രഥമ കിനൈകുത്തയ വത്തവൃത്ത ഇനജ ബുദ്ധിത ഉത്തമ ഇന്ത്യ ജന ദുശ്യാമം ബഹസ് ഉപയന്തു മം പദ് ഏതാത് ഹുബുങ്കാൻ ജന്മം പര്യാസ് കജ സമ ജീവത് ഭയ സക്തരുത്തമ പ്രസിജ്ജന് ദുസിയ വ്ലാദിമിർ പുതിൻ മനോവത് കൻ പനിങ്ക തൻ പശുക്കൻ പുപുക്കു ഇന്ത്യ പ നസിയത് കോമനൻ നസിയോ നൈ ഇന്ത്യ അജിത് ജവൈ തിവാജി ബേസിംഗ് ഉന്തുക് മംഗികുതി പുതരന് കൗദ്വപുരുമ പൊരുഞ്ജിങ്ങൻ പർവതസന് ഇന്ത്യ തിയങ്കോക് ഇന്ത്യ മൊമിന്ത പന്നനൻ ഇന്റർനാഷണൽ യങ് ബദഗമജ്ജന് മൊമജൈ ഉന്തുക് മണ്ഡുക്കും പമുയൻ യഹൻ സത മംബങ്ങുൻ ക തഹനൻ തദ്ഹടപ് ക കരിങ്ങൻ ന്യൂന്തയി മങ് മാപ്സ ന്യൂന്തയി മംഗച്ചാം സദങ്ങൻ തദ്ഹടപ് പശുക്കൻ പഞ്ചക പഞ്ചമയൻ പെവേബി സുദൻ സയതൻ ഈദാൻ മം പതിങ്കത് കനന്തു തങ്കപ്പൻ തഗസ്ത ഝടപ് ഉസുയൻ സംസി അമേരിക്ക സരിക്കാത് ഡോൺ ടിപ്പത്തനിയൻ ക്രിക്കറ്റ് ഡിക്കയംബ സ്കോർ സെഞ്ചുറി അതൗ സദത്തു സദൻ ദരിദ്രുവ് ജുദൈ ജന്തവ് ദുത് പടികൈ മുമ്പ ഇന്ത്യ മഞ്ച പൈസ്കോത് ഹിമ ദത്തു തിഗ ഉണ്ടു സംബിയൻ വിക്കറ്റ് സബുജു മന്യതകൻ ഇന്നിങ്സ് ബദൈ സത് മംഗടപി ത്വനുജുമ ശ്രീയങ്ക പട ഇന്നിങ്സ് പ്രഥമ ഇന്ത്യ വൃത്ത ശ്രീലങ്കാപ്നിയ പോ നസിയോത് കോമനൻ നസിയോന ഇന്ത്യ അജിത് ഡോഭായി തിവാജി പേച്ചിങ് ഉന്തു കുഞ്ചുഗാൻ ദ്വാരികത്യങ്ക ഹരി ഇനി ഇയാക്കൻ പറ്റിസിപ്പസി ദയം പുത്തരൻ കൊദ്വപുരിമ പം വിച്ചരൻ ഉത്തുസൻ കുസു അന്ത്യന്തര കൊദ്വനഗര മംഗനൈ മസയ പർവതസൻ ബസമ മനുയുത്യങ്ക ഉവാങ് ഉയ് ഹുവുങ്ങാൻ ദിയന്തര ന്യൂദയുജൻ പേച്ചിങ് സംപാത് മംഗയമി കതങ്ങൻ ഹേബത് സസുര ബെന്തകണ്ഡി യമ്പ ഗൈവാൻ പടത്തം ദ്വരിബുദ്വപുയു ജൻ കോബന്ത്വാൻ മാപ്സ ജൻ കോബന്ത്വാൻ മുജിത്തരിയങ് ബദ്ക പഞ്ഞങ്ങി യദക്തിമുർ നാമുൻ സജഗ് സാതി തു കൊദ്വ നഗദ സുര മംഗമ്പ യങ്ക യങ്ക ഉന്തു മൻസ്റ്റവിക്കൻ ഹുമുങ്ങൻ പാക് ഡോബൈ ജൻ പാക്വാങ് അടയൗതു സൻ കുസുസ് യങ് ദിത്തുഞ്ജു കുന്തു മെക്കാനിസ്മെ പം വിചരൻ പർവതസൻ യങ് ജീവന്തു പടത്തും ദ്വരിബുദ്ധിക കുന മനങ്കനി സങ്കേത പർവതസൻ ഇന്ത്യ തിയങ്കക് യങ് മംബന്തങ് രവിതരി തികാദിബു എം പാത്ര തുസ്കിയമിറ്റർ സചര കംപ്രിഹെൻസിവ് മഞ്ജയങ് പം വിചരൻ ഉത്തുസൻ കുസുസ് ഇതു മനുയു ഇന്ത്യ ഡോക്ടർ എസ് ജയശങ്കർ പടഹരി സപ്തു മന്യതകൻ യഗിവ പൊജമയൻ ജൻക തനങ്കൻ ജി സപ്പഞ്ഞങ് കവസൻ പർവതസൻ മരുപകൻ പ്രാസ്യതത് പഗിഹുബുങ്ങൻ യങ് ബൈക് ദങ്ങന്ത്യങ്കോക് ഇന്ത്യ സുഡ മനോ കൻകൻ പയ്യുന്യ പന്ദനാൻ ഇന്റർനാഷണൽ യങ് ബദഗമ മൊമജൈ ദപാ ടി പെഡിക്സി ജൻ ബദ്കയഞ്ജുതൻ ഉന്തു മണ്ഡുക്കും പമുയൻ യഹൻ സത മുമ്പത്വാത് ക തഹനൻ തഹഡപ് ക കരിങ്ങൻ മന്ത്രി യിങ്കുങ്ങൻ ഹിഡുപ് ക ഹുത നഞ്ജൻ പദുബാൻ ഇക്കിയും ഭൂപേന്ദർ യാദവ് മന്യം പൈക്കൻ ഹരി ഇതു ദിവ്യൻ ബത്തർ മംഗുല്യ ഹരിനി യാവത് വിചാരദയം ഡിയോക് തിങ്കത് മന്ത്രി ബത്തജുക് മെക്കാനിസ്മെ കൗവങ്ങൻ ഇന്നോവാതി മുന്തുക യഹൻ സേഹ ജൻ ക തഹനൻ തത് ഹഡപ് ക കരിങ്ങൻ പരശേഷി ക തുജുബയസ് കൺഫറൻസി പദ പിഹാക് അതൗ ചേ ഒ പെ തുജുബയസ് കൺവെൻസി പെ ഉന്തു മൊമ്മദങ്കി ജി സർട്ടിഫിക്കാസി